എന്റെ പാടലുകളിൽ നീതാണ് ഇനി ഉന്നെ പാർക്കാമലേ വിളി തൂങ്കാതിനി എൻ കണ്ണിൽ തൂങ്ങും പോതും ഉന്തൻ കാച്ചി മിന്നി പോകുതേ വാണും മണ്ണും മുൻമേൽ കൊണ്ട കാതൽ സാക്ഷിയാകുതേ എത്തനെ മുറൈ എൻ ഇതയം തുടിക്കും അത്തനെ മുറൈ ഉൻ കുരലേ ഒലിക്കും ബ്രഹ്മൻ ഇന്നും എഴുതിക്കൊള്ളാതെ

പൊലിക്കുന്ന പാടലുകൾ കേൾക്കുന്നത് ശ്രീശ്രീറാം. സുശീൽ നേർജി കൺസപ്റ്റിനെ ചേച്ചി സേവനത്തിക്കൊണ്ട് നമ്മൾ ഞാനെത്തേണ്ടവർക്കും നന്ദികളെയും വാഴ്ത്തുക്കളെയും കൂറി ജാവറ്റ് മനസ്സിലാണ് വാളിക്കെടുത്ത് വന്ന് പിന്നീട് പിറന്ന നാളെ കൊണ്ടാടിക്കൊണ്ടിരിക്കും. അജയ് സരൻ പല്ലാണ്ട് കാലം നോയിലോട് ഇന്ത്യ സീരൻ സിറപ്പമാക പലകളെയും കെട്ടിപ്പിന് വാഴ്വാളമുണ്ട് വാഴ്ത്തിക്കൊണ്ട് ജാവറ്റി മനസ്സിലാണെങ്കിൽ വാളിക്കെടുത്ത് ജനറ്റിക്ക അൻ്റെ തമ്പി റാം ചരൺ ആഹിയോടക്കും നന്ദികളെ കൂറി വീണ്ടും കേട്ട് തമിഴ് മറ്റു നിങ്ങളെ സന്ധിക്കുവാനും രാവിലോടും നിങ്ങളുടെ ഇവിടെ വിട്ടുകൊടുക്കുന്ന നന്ദി വടക്കം മേഖലയിൽ തുടർന്ന് നിങ്ങൾ നാളെ കാലം മുതൽ വളമേ അയച്ചു ആറുമാറായി സിംഗപ്പൂർ നിന്നൊരു പാകം സിംഗപ്പൂർ ഒരു അച്ചലയ്യ മുതലവരസയും നിങ്ങൾ കേൾക്കണം.